0: ക്ലിക്ക് ചെയ്യുന്നുള്ളൊരു റേഡിയോ നിനാദ 90.4 FM.
1: റേഡിയോ നിനാദ 90.4 FM ഇത് ജനമനദ നാദ തരംഗം.